മാത്തേരിലെ വൺ പേര് കോരികയിലെ തന്നെ പുള്ളിയാണ് നാണ പുള്ളിയായി ബൊക്കണേ കോരികയിലെ പൊണ്ണു ഏരകളെ കൊത്തി യാന സുന്ദര മന്ദാറ നിക്കളിക്കേനുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് പതുക്കെ.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

മാത്രമല്ല വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായ ബുക്കനെ കോരികേലപ്പുണ്ണു ഏരകളെ കൊട്ടി യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കളിക്കേനുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പത്തി.